0: ഒരു മകം കൊണ്ട് ഏരേലോ ചേച്ചാ ഞമ്മൾ സോങ് ബ്രോങ് ടപ്സ് ഓൾ കണ്ടത് ഫരി ബ്രാനിന്
1: Maya Brown.
0: Yeah. And he's singing the train from Port Idlanab, where the whole train. Jala Jamal, he said, Inda, that they only made it jetty big one. But Aboriginal people called him Yamal people, Jala Jamal.